0: princes found their way onto the stage, not through trained actors, but via the people who had lived them. Albert and other residents came together to tell their stories in a play called Chevitturma, a remembrance in our years.
1: അപ്പത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഭിനയിക്കേണ്ടി വരുന്നില്ല. നാച്ചുറലായിട്ട് ചെയ്താൽ മതി. നമ്മളെങ്ങനെയാണോ വീട്ടിൽ അതുപോലെ തന്നെ സ്റ്റേജിലും ചെയ്തിട്ടുള്ളു.
0: ഫോർ ആൽബർട്ട്, തിയേറ്റർ ബിക്കേം എ വേ ഓഫ് ഗിവിംഗ് വോയ്സ് ടു എ ഡീപ്ലി പേഴ്സണൽ എക്സ്പീരിയൻസ്. ഫോർ ഓഡിയൻസസ്, ഇറ്റ് ബിക്കേം എ വേ ഓഫ് വിറ്റ്നസിംഗ് ആൻ എൻവയറൺമെന്റൽ റിയാലിറ്റി ദേ മേ നെവർ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദെംസെൽവ്സ്.
2: നമുക്കത് ഫീൽ നമ്മുടെ നെഞ്ചിൽക്ക് കട വന്ന് തറച്ച പോലെ തോന്നി. അത് നേരിട്ട് കാണുന്ന പോലെ ഒരു അനുഭൂതി കിട്ടി.
0: ഇൻ ദ കോസ്റ്റൽ ടൗൺ ഓഫ് അലിബാഗ്, സൗത്ത് ഓഫ് മുംബൈ, ആർട്ടിസ്റ്റ് രചന തോഷ്നിവാൾ ഹാസ് ബീൻ ഫേസിംഗ് എ ചേഞ്ചിങ് എൻവയറൺമെന്റ് ആസ് വെൽ. ആഫ്റ്റർ ഇയേഴ്സ് ആസ് എൻ എൻവയറൺമെന്റൽ ആക്ടിവിസ്റ്റ്, ഷി ടേൺ ടു ആർട്ട്.
3: My experience with the environmental work was very fulfilling and very amazing, working with the communities. But I also realized that we needed a greater, deeper shift in our perception and consciousness about what is our relationship with nature.
0: Rachna began collecting waste washed up on the shore and tried to see it in a different light. Soon, 20 local women joined her. Homemakers, farmers and women whose lives were closely tied to the coast. Together, they transformed discarded materials into artworks. What the sea gave up, the women began to reshape by hand.
4: आम्ही विचार केला याचा काय बनवू, आम्ही काय बनवू शकतो असं आम्ही विचार केला. नंतर मग ते आम्ही आणून धुवून साफ करून त्याच्या ही बनवली वस्तू आम्ही तेव्हा त्याला आम्ही बघितलं की आम्ही काय याचं बनवलं, त्या चित्र दिसायला लागले आम्हाला. आम्ही असं देखावा दिसते त्याच्यात काय डोंगर दरी काय मासं असं काहीतरी दिसायला लागलं आम्हाला. तेव्हा आम्ही बघितलं का आम्ही काय काय बनवलं.
0: बॅक टू द स्टेज. Over the last 2 years, the play has traveled beyond the community, taking its experience of tidal flooding to audiences across India. But the story didn't stop there. It helped create tangible results for local communities struggling with tidal floods.
1: ഈ കാണുന്ന ഷട്ടർ ഉണ്ടായിരുന്നില്ല. ഇതിലിന് വെള്ളം കയറി. അതൊരു പരിധി വരെ നാടകത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞവർക്ക് അധികാരികൾ ശരിക്കാണ് തുറന്നു എന്നുള്ള തന്നെ വേണം പറയാനായിട്ട്.
0: After years of working with the community, climate research organization Equinoct recognized theater's potential to strengthen both awareness and action around tidal flooding.
5: Chevitturma did something that we were not able to do as scientists, is to bring people together under a common vision and hope that something is possible.
0: The wider campaign around tidal flooding contributed to its recognition as a state-specific disaster in Kerala in 2026. Back in Maharashtra, the focus was not just on collecting waste, but also on helping people to see their surroundings differently. Rachna's workshops included simple sensory exercises, such as experiencing the beach with eyes shut.
6: वैसे तो हम लोग हमेशा बीच पे जाते, लेकिन उस दिन वो आग बंद करके और फिर आग खोलने के बाद का वो नजारा, और हमने खुद जो बीच क्लीनिंग किया था वो बीच देखने में, और मतलब एक अलग नजरिया था.
0: The experience also changed how some of the women dealt with waste in their everyday lives.
4: Adi asa ami ekatra ek dustbin madhe ola kachra pan ani suka kachra pan ani plastic pan sarva ekatra takaycho. Ata amala ya kama pasun asa ami vegla kela ahe, ola kachra vegla ani suka kachra vegla.
0: In both places, art began with personal experiences of environmental change. But once given form, those experiences could be shared, witnessed and understood by others. In Kerala, Chevitturma is now being carried forward by a new generation. For these children, the story is not something they have to imagine.
7: അത് വീട്ടിൽ വെള്ളം കയറി സ്കൂളിൽ വരുന്ന സമയത്തടക്കം യൂണിഫോം ഒക്കെ നനഞ്ഞ് പുറത്തൊരു ഫംഗ്ഷന് പോകുന്ന സമയത്തടക്കം നമുക്ക് മര്യാദക്ക് ഒരു ഡ്രസ്സ് നനയാതെ ഇട്ടിട്ട് പോകാൻ പറ്റാതിരുന്ന ഒരവസ്ഥ, വീട്ടിലെ മര്യാദക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ പല അവസ്ഥകളും പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
0: ഫോർ ദ വിമൻ ഓഫ് മഹാരാഷ്ട്ര, ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് മേ ഹാവ് ബീൻ ഹൗ ദേ സീ ദെംസെൽവ്സ്.
4: അമ്മ അമ്മ അസ വട്ടേ കി അമ്മ